0: environment ഇനെ പറ്റി മൂപ്പറ്റ ഗോ കാമ്പി.
1: Radio PF International, l'Afrique qui gagne parle.